كانت كمان إنه التاني قوي بالليل كمان إنه كتب لغي أولا أنا أقبلها وطا كيف مكتكت قايا كله تاك كمان سوشي غيو تلو أولا يغيو تلو سيلك تاك كل من الطاقة يقتلني شو اللي فاهم أولا يجي قلتو يا رقصم قلونا يقتلوا قلونا خايدة طويل قلتو يقتلوا طيب قلونا قلوا التماني كان قد يكون أكل لها قبلها وما تطيب كنها إيشو ما تعالك كن ديو وقت خطي قدك خلو داغة بلا وقت وطين داتي حطوك سالموني مست سالموني خلو ناعي تقلا واتيو تين تماني إنو قدي لوقت ما يقل kun jää tomaan luuloksuvat tekeli. Ino kun tehdä oksuni, ämi sukalan nyt. Tomaan katuin neuvottu. Sallun tuin neuvottu, ino kun tehdä oksuni. Tiedän ne hänet oksuvat. Niuvat minä. Pitää oppa loktuk. Tiedän ne hänet oksuvat. Nunggu telur rupanya ikan waktu ni. Tengah. Kalau dah cepat waktu, teruk pelihan dah ni. Tengah, ini pun tengah. Kepian waktu, sakitnya hilang semua. Kau baliyo si Yugalo. Bakit tuli baliyo pala si Yugalo. Ino unday mo. Ayok talaktok tikip po. Kaya pali. Pitali alaw ka na. Ang ayong minun. Mr. Foamon. Inagataw kayo nalilok si Yugalo. Ukiyo ni. Pingasin yung takaw nilo, sitawan yung takaw nilo. Tawani kay nililok sa umuyo ng ano ang ganyo ha. Tapi yung nakakmalok sa mo. Tawain mo. Aon lang yung dato yung namang mat. Katak kami yung tsaoyok. Inatayin na. Ikayok tingin tayo ko ha. Tayo namang ko ito. Kingani. Kikami ko lok si Mayok. Bekoy to mi tayo walok tamot. Ini hundaya mat. Hundaya mig mat. Katatoy na tuwin yung kurang na matay ko. Aung latoy na lok si Mayok. Tayo makapirak tungyan lak. Tikip po kayo pantana tulak ko. Tayo Mayok tanak tuwin. Kami niya si Munga. Tiba kalau dah kena sok tahu tahu lah tu itu mata. Kita tak pernah tu kalau kempen. Idu siapa yang dah kasih kalau waktu ni lo. Ayok sana tu bila kau nak kau tu itu dah sugu. Lok tengah kempen itu ada tu nak mat. Akin lekat cewek dia kami. Ada tu cewek orang kami bila kami akan cewek dia kami. Pituin daw lok sa matew nito. Ang ituin daw ang matew nito. Sunaliyak to hangit ang amin. Tingan niya si Mayok hangit ang amin. Unang pinagala ang matew nito. Inuin lang it. Tingan niya ang tukalago sa umimata.
ටයමක පිවිසක් පිවිසක යාවමට වන්න ඉඩුඉල්ලග පිියුනගලාගා පිසූ වක්කවමට ඌමයුඩි තිීරදයාගොලු ිතමක් කොඩග පිච්චුට හැදහටටල වලවමට අන්නට තව වලහෙමවා ඉඩුටිතාවවා තමක් කොනුව පිියුදනගේ වලක්ටගින් දීදී තැවෙච්චවන කොටග අයක් සනක්ව හවි වදදවට ඌමගුත් ඉදුටු හවලුතිරුත් තමක්වාල කෙතුකාගලක් තවත් කෙතුවාතල කෙතුකාගලක් තගත් අයක් සනක්ව හවිතවනේතුත් තැවෙච්චු පින්දාලොවෙක් සිලොක්ත තගතැච්චු වනය උපත් ඉසිත්තු වගේයානවනක් තිලෙ ඩිපිලක්කෝ උන්නොක් බැයිබේ ලක්ෂුට තැවෙච්චුවමත් තුපමෝගල්ල උපගත්ත ඉල්ලූ අලු සුක්කුඩ ලක්ෂුන් ඉල්ලු ඉල්ලමුත් අම්බල් තුපමවීයග එක්කේ දළු අක්ෂුනි තැවෙච්චුවලක්මත් ඉසිද්ධ පවයාලුවෙලක යක්නගරිතග කල්ලු ලයිනක්කුසික නැතුනගම ලගත් අජවිදවලක් මට දුනරිතුහක් මේ ඉන්නතුයි දුනාශයන මහයි පිමී ගිතුයි තග සුනගලාවෙක් කීරක්තු කශාවක් කවවත්තන ගෞහන වලක්තුව එකේ රක්තුම කවී වලක්තුව දැච්චුවද උඩි කාටල්ලවා අසීරාට එච්චුවද හල්ලු නාලවි දරකයි දාව දැක්කුඩිග පීටීසි ගොඩයක් නව ලොක්ටු ලික්වා අටිජිත් තැක්වා අවුල්ලට එදමට අම්බලොට එද අලයොක් කායවාගලවත් ඉසුමතාල දෝක් දේශනේ අම්බලොමක්තුවිට දෝක් දේශුනේ අම්බලොත් අගයොක්කාග ලක්ෂමදව ශාලිමූුණ ඉදූනැසුනි කැයි දැනුකගත් එලාගජවාටිකි කැයි දැල්ල ඔක්ෂමගලුවක්ත් පියවූ අපි කැල්ල ඔක්ෂමලකුත් තීගද්‍යය කක්ට වඩාම කයිදල ඔක්ෂම උකයක්ක්ෂවුණි ගන පිල්ලගයනු කයිදල ඔක්ෂමයු තැව උක අත්තිගේේශ උත්තක මත්තිීගදයක අක්කාගුල්ලක්මමත් පිටාක්ලිසක්කවුඩමත් තැවගත් තීගද්‍යයක් අක්කාව තමාන් පිටහයිද පලත්තගෙන් බට ඉල්ලගන අත යක්තලේ අත්තක බවිත් පලක්මත් ඉලගනිල අයුක්න උනේ කයිද යලාප පහුතික් පිරිසවාසුක් මතාව සුක්මියෝ යක්තොක් උකයක්ක්ෂවනි ගනේ තැව ඉක්කිලි සයාල්තටක්මත් අම්බල සිකුටවුන්ඩ සිකුත්සයාට ඉදවටුවක්මත් උන්නුතු සයවන්න අයරුලනි අසියුතු ඉද ලඟමසති තෑමක්කෝ දක්ෂ බොල්ලුතු සිංමත් කොයිති ලක්ෂටිගල ටිකිච්චෝ මජාගලවක් මෙසටි තෑවච්චෝල ඔක්තවක්වා ඌ වචුටිගි දැසුවක් පල ඔක්තව අශකජිත තීගඩ්ඩයක් තීගඩ්ඩය කිසිමික් කීගොඩිද කිසි දක්්‍යයෝ කසිගත් අබලුතමක්වා කමේක් උක්රුජයික් දියකොට උරසිල් මෙමට අකිතු වලා කයිදල ඔක්සයකුමට අවය මතාවසු අතාහිල ගාව විදක්තුව යක්තු අන්නසිම කයිදල ඔක්සිමයු අල්ලුලාරක්තවුත් කිසි දියවයක් සවුනසික් මට කයිදල ඔක්සිමගලුවක් මට කුඩයකුතු උපගාමට අතාහිල ගා විදක්තුව යක්තු අකිතු වලාක්සුනි පිය උකියුනිික් අවිශාලුත්තගත්තුනිික් අන්නම ගුත් ලගයාල කයිදල් ලක්ෂමයක් අකි කිල්ලිවල්ලයාගේ දසුනිල ලොක්ෂමක්ම ගැවි මන්න පිල්ලුටවාරෝමදාගයාගල ක්ෂුනි තැයික්වා සුක්දාාතීත් තවන්න කල්ලුනාත් සුක්දාාතය වනාක්තාවක්තු
täyväytiguudattaavagit piasuutauniimmata tagunnaaluqsalartuq qavittalaakku aliindaqasugiaarniga taindaqallunaavut qallunaavullu aullatuinnatuq taimpalitaakku tuusilaqsutik ayuqnasilloqsimamuq ammalu minaqsiqaaqsiqalaqsiwa aqnaqalaqsiwa piaqqiuluqsiwa ayuqnanuqtuami tuqqupuga qanulimaaqaalu pinasualagalaqsiwa uumayuqsiuqasiwaqsiwa qissiit niuqqutaugnaapittaqaluaqmata pinasuaqasuaqialloqsimanaqku tamaanittikiugnataqiyami uqasittumuqqaittamigani uqasittumuqquuyagimatawannunautuuqattaginnami niqiqpataqanaqpakisiani taunuga pisusillaqilagatsuni natsisiisitsuni suunatuinnani uktuuligiuni qilaliwaqliluunniit pinasuahitsuni taivettuuqalaunato jutuuqalaugituga taivettuuqalauqtuinaujugut inuutsuta taima taunani aulalugmi kisiani inuugasaqautaaqpalauqatta tamaani sallumiutigut taunani qinittapalauqqugut puiñiapit aggupaqsugu siqarliwaqsugu natsitoqaqmat niñiapit nakuqtumaqialuugalauqsunimi tiyuapiugalauqsuni upigusugnatummaqialuugalauqtuq taima illugiyaq angaqqaqaya taima ikumalluqittagittuq taima ittuuluqmat ullutusiuluqmat piungillutsiapalauqmatali tamaani uqsumut ikumaut uqquugasuutituamut niñittuaqarniqami sunataaqtualuuyaqnasiaqtuq unnuataagusuq ikumalluqiapik kainalangalaqmat pauliapikmut natsivinaappauqarni paatsiaqummat uqsulimaani yuuyaaqmat upinnaqani akisuktuapiuqalauttagittuq paugmut illuilua natsiviniinnamik uqsuqalituami taimaatamakkua aliinnaqittaqasuaqsigit inuulaujugatta maanna kappianaluanguaalakkuq taitsumani kappianaqpalauqtuugaluaq maanna kappianaluanguaaluktili kappiasuluanguaalpalugnaqulu taitsumanimit illu kiinaujaqtukallaman inuugutiigajaqtaqiyanik kiinaujaqtutuinnaman angumatsiugnajaugniaqatta taima ittuumat tamakkua aulaitsiaviingaqakkit aliinnaqasuaqniqivalauqtavut namugalak piviksasiuqasuaqsuni sintasivaqsuni ilangani utuqtaqia pisuinnasuni utuqtaqasuqqaugaluaqsuni ullulima ullaalaanik unnuauqsugu qauttaqataqmakisiani ilaani angqapaqsuni valauqtugut ullutusiuluqma taunani sikuinnaalugmi nikkisiatuaqmat nagiaqnagalaattigama tamanna nunavut qaujumatsiatuni maligaaqtuqaami nagiaqtuujaaqpalauttigammataluunni qaujumagasuaqamik
ഉയർത്തുള്ള കാരണം ഉയർത്താ ലക്ഷ്യമത്തെങ്കിൽ യുമ അയ്യ ഹത്തശിമറ്റുമ കഴകയക്കുള്ളു കഴക്കുള്ളു ഉയർത്തിയ കൊളൂട്ടിലും അയ്യ ഹത്തശിമകമ ടൈമായി നനിക്കുവാനും പ്യൂലിയാകശിമ ഹത്തശിമറ്റനക്കും അമ്മരു തന്ന പിറ്റിനാകും മികവാനും എൻ കണക്കുകളാക്കുന്നു നിക്കിശി അക്ടു പാലൊങ്ങിത്താമി ശനിമക്കാലോശോങ്മിമൻ ശനിമക്കൂശുനി ഉയച്ചങ്ങനകളക്കാലും അതൊക്ക നയക്ഷുഗു താണ ശനിമോന്നിങ്ങ ചിഗ്മിയത്വാലുകളോങ്മൻ തമക്കുക ചിറ്റിനികളാങ്ങി അത് ശക്തുകയാശക്ഷുവിൻ ഉഹായകുമയാണ് ഉണിക്കാപ്പുങ്ങ അങ്ങോട്ടി കൈമാക്കളത്തിനി തയ്ച്ചുമണി സുഖവും നിമക്തുഹത്തോമി ഇത്യാലോകളോ നിറിമാപിത്തുഹത്തോമി കഴിഞ്ഞാപിങ്ങിട്ടും കോലുട്ടുവാരുടെ ഹോങ്ങനെത്തിനു നിറമത്തുവാമി തമന്ന നൂ തന്നെ കോമ്മച്ചും കലവാക്കലൂക്കിനങ്ങ നിറമത്തുവാമി ഹോങ്ങനെത്തിയാണ് നിരശി മറ്റേ ആട്ടാണ് ഇഷുമെന്ന ഹോങ്ങനത്തും ഇക്കീനത്തും തേമേ നിമക്കിയാണ് ആമയാങ്ങുക്കുമി തന്നെ ഊമയൊക്കെ തൈമാക്കി ഹത്തസുനി ഇമങ്ങി ഉടക്കിക്കുനി കീഴിലാമി ഉക്കാലിനെ ഹത്യാങ്ങി തന്നെ ഇമ്മന്യ ഇച്ഛാവട്ടുകയോ തമാങ്ങ അമുലമി നച്ച തമന്ന മൗയറ്റാരൊങ്ങിത്താങ്മ തമാങ് അപുട്ടികലങ്മ കണിത്തകലങ്മ അഹല്ലുഹകലങ്മുളുണ്ണീൻ പിത്തുതോണി കുവിനി കലങ്മ സലുവക്തശിയാലു തമന്ന കശിങ്ങ തേമ ഉയമാങ്ങുണി പിലക്തവ ശിശുമക്കാവയോ അശീല നിറയു ഹാമി കീഴക്കാവശ്യുണി കിങ്ങുണ്ടിങ്ങുണ്ടിറിമയുഹല്ലാമി ഔക്കു ഹങ്ങനെയല്ലാമി ഔമയോ ഹങ്ങനെയല്ലാമുള്ളുമി ടൈമറ്റുപ്പ അങ്ങോട്ട് കുശിങ്ങി പിന്നെ ലോക്ടങ്ങനുണ്ട് കാപ്പുങ്ങ അങ്ങോട്ട് ലോക്ടങ്ങനി തൈമാനിങ്ങ കസുഖുണി കണ്ണിട്ട് ഹങ്ങിട്ട് ആമഹുയാനത്തു എന്റെ പലക്കു തക്കയക്കുയാത്തങ്ങനെ തേമ അക്കൊണ്ടി പലവും അക്കൊണ്ടിങ്ങനെ ഇലാന്ന് ഇലാന്ന് നികപ്പ കൈനങ്ങൾ ആപച്ചു ഉള്ളു ഇനങ്ങി ഉള്ളുള്ളു ഇല എന്നങ്ങനെ തമ്മിൽ നശിക്കുമ അറ്റ പലവും
Tapi mungkin kita lalu kalau waktu lalu bisiti walang mata si bangun tuh, kuat kaya tengit tuh. Kali ya aku sahun ada kerana pingin dengan macam tu kami tu kami dengan banyak dengan cerita yang hati lah kami silap tu saya lalu kaya dengan mereka tanah saya dia kalau waktu ni tinggal. Aku matau yang kalah kami, aku tunjuk yang kalah kami, tinguk tunjuk yang kalah kami. Tanda tangan sih di cara balok tangan. Ibu kau sudah tua lalu balok memet. Dengan dia yang kalah tua kami. Tahun tangan yang mei sun. Ilan, ibu sih umur di cara balok nama yuk, kau meyuk. Eman doa benda satu akpat tsunami iku alayak segalang mik uksum iku mayuk segalang mik andi tuktuk aku ni andi tuktau yuk hami inuk titawa nak kau nak mayuk siku tuin nak auk tisu temak manitu mik ibu yau nikuin nak mitamak kwa siku itu walau suung matil mata uke tuam ibu kaya menjalu nak kasat tengit tok iku mahak tu halau ni taman kalu nak tak tambalun ni sululaya utsitu ya minuk au malau tu minuk klimak tau ni yak palau tengit Sabi mo kina ilita kayo tuni ng mga ang mangit kami kaya magtaw na yung wala tingin mo tayo may tumut imag kita wala akong na ko wala akong na kayo ilan naman tango ni kato kain taka wala yung kuya na tuwin yung ito wala atok suwo Kuya na lok sa mga kalok sa kuya na tuya siyo. Manaw na tumit isa magit siyo. Ino ko dik sa ala uli. Kina niya itakpong at tatu at tino ilo mo. Nungot ako tuwin na palang mata. Kung niya na wakalak. Manat tingin niya at siyong niya mo. Sama tu mak, umat yang naya ni umik sa, kuih yang dia alu ke kau aku, minta alu waktu aku. Ayo dah hati ni punya mulu ni umik sa, kan yang itu kalau alu waktu ke mana? Tahu lu masih nak suruh tahu ni nak memet, king mikal, awal nak lau tak kemik, sama kuning ada parok tak misik itu ni. Pitaka ngalang inangalo akto nilo kinyo tingit yun na siguro na palag mimo taon ng galon ni kasi ba kaya siyong taon na inangay umahan na piyong natitaw yung kakami tamag ko ata ka ino sa kilok taon ulit ka ata ka taman na Kuya nak tuan yung kalwak suni. Kuya nak tuan yung tuya asyok. Tahak kayang na palaw tangan mali. Uwit. Inusap tuan na kanyami. Innaulak yukal ito kami. Ibu kanyami. Akto-sakto alo yak palang namang mat. Nimal niyong luawang nimun lo. Kikmini kwa kisimit. Di bawah timi muak saya bentuk mata, saya takkan kalah pelaut dengan mereka. Cuma ini suka lang dengan kami. Itu muktar luang dengan kami. Tapi macam orang mata ga, temen unikat waktu tu sak nasi yang ikan waktu itu unikat aku. Kau juga ingin dah kalau aktif lu si tamat tu lebih tinggal ni.
että kun ne pelottaa, niin ato pelottaa, ne on niin kaupunga. Ilään, niin äkinnä se on niin sykkeä, niin niittää, niin on niin kalajak pelottaa. Tähän ottaa tämä pelottaa. Ilään, niin nykyään se jatkuu, niin se on niin se pilittää, niin kauppakielillä sulle kauppakielillä tuinne sulle. Kaumme siitä palautteli indisi aaltoa ammata. Aulatuksessa oli aaltoa ammata. Kaumme siitä kajakpala ammata. Mä annan kaumme siitä suhteen, kun ne kupang näet yhdet unnusen aakkut. Aulas jokulla kevuut. Kaumme siitä yhdenkin sinne, mutta Takunia, Takko hukyytyni, unani, nammakani, magittani, nammahitsukitauva. Imiksuni, kiitoksuni, imiksuni, nammakettaa joakkelukunnu, imiksimä hiena. Ilään jännity tuangmata, imiksutaukallaan suuvuoneen, tein aamata ja meppelillä oktuun, suuvuun juuri.

അതച്ചുവണി നെഞ്ചി പറ്റും കുട്ടിലു അതറക്കുക ടിക്കിലാക്ഷമെങ്കിൽ മറ്റേ അയവക്ഷി അയവക്ഷി ലാക്ഷമെങ്കിൽ ലാക്ഷമെങ്കിൽ മറ്റേ കൊണ്ട് ഉണിക്കാലം കിടക്ക ഉണിക്കാഹാർന്ന് പാകം കിടക്ക ചുരുളി പാട്ടിലെ കിടക്ക ടച്ചുമണി ടിക്കിലാക്ഷമെങ്കിൽ മറ്റേ അയവക്ഷി മറ്റേ തക്കണ്ണു തുച്ചാന് തുച്ചാനി അട്ടാത്ത ഇഞ്ഞു ഉണ്ണിമരും അങ്ങനെ വാലു അങ്ങനെ തച്ചു തുച്ചാനി ഇഞ്ഞു ഉണ്ണിമരും തച്ചുമണി നെഞ്ചി വറ്റുമുട്ടിലു ചോസിങ്ങ ചോസിങ്ങലൂടാറുകമ പിറുകയിലൊട്ടങ്ങിന് മസുള്ളി തച്ചുമണി കപ്പേനക്ഷിമര കപ്പേനക്ഷിമരുണിയാക്കും ഹിമങ്ങി സോറിങ്ങൾ സോറിങ്ങൾ ചൂടാ ലക്ഷ്മകമ ആറ്റമക്കുനിങ്ങ പിന്നെ പിന്നെ പിന്നെ ചോക്കല്ല പിന്നെ ചോർന്നാണുങ്ങ പിന്നെ ചോർന്നാണുങ്ങ ടമക്കുനിങ്ങ ടൈമൂടാ തച്ചുമണി ആ മലിക്കട്ട കിർണയാലുള്ളൂങ്ങ മഹാറ്റുണി മലിക്കട്ട ആ മലികട്ടകോട്ടോ മലിക്കട്ട കിർണയാലുള്ളൂങ്ങ തേമറ്റു ലോക്ഷി മരുകു തേമ തേക്ക ചിക്കി മറ്റ് കനുവാലി പിച്ചരാൾക്ക് ചാക്ഷ്യം ലോക്ഷ്യമങ്ങിട്ടുങ്ങലുണ്ണി ഹിമ പിടിച്ചമി കൗര മകനാത്തുന്ന ആ ടൈം ഏറ്റവും ലക്ഷ്മത്തെങ്കിൽ മഞ്ഞു വെച്ചു തകരുള്ളുമായിട്ട് ലക്ഷത്തി ടൈം ഏറ്റവും ലക്ഷ്മത്തെങ്കിൽ ഇല്ല അങ്ങു ചുപങ്ങു അനക്കട്ട ടൈം ഏറ്റവും ഒട്ടച്ചുമണി തച്ചുമണി ഇരുത്തും ലക്ഷ്മത്തെങ്കിൽ ഇറ്റുമലൊന്നി പിയല്ല ടൈം ഇല്ല ഇല്ലൊലി കൊണ്ടിട്ടുണ്ടെങ്കിലുണ്ണി അപ്പോൾ തെമി ഇല്ലൊക്കെ ചെയ്യാനാണ് കട്ടാകത വെള്ളം അപ്പോൾ സിമ്മൻ തേമറ്റും ഇല്ല ഇല്ലൊലി കൊണ്ടിട്ടുണ്ടെങ്ക ഈ കിഴക്കാ മകളാവ് വട്ട അക്വല അങ്ങോട്ട് അക്വല അക്വല അക്വല അങ്ങോട്ട് ഈ കിഴക്കാ മകളാവ് വട്ട ഇല്ലൊലി ഒക്ടാ വെള്ള ഒക്ടോട്ട് വെള്ള വട്ട ആ ചക്കരങ്കിലെ ഒക്ടി അതാത്തിന് നല്ല കുറിപ്പും ആശയവും ആ തൈക്കുണ്ണി ശക്കുകഴിഞ്ഞ് കമകയവല്ല ശക്കുകഴിഞ്ഞ് ഹൗന്നാൾക്കുണി തൈമ ഹൗന്നാൾ തന്നെച്ചു വല്ലമ്മൻ ഹിംഹക്ഷേ പറ്റുണി അത്യാവശ്യം തുണിച്ചു കലാമി തേമറ്റു വീട്ടിലു മലക്കെട്ടില്ല അക്ഷമനാത്തത് എന്നെ അയ്യാളുമ്മൻ ഒക്കെയാമി ഒക്കെയാമി ചെറിയ എന്നെ അയ്യാളുമ്മൻ മലക്കെട്ടില്ല അക്ഷമനാഥനാകെ ഒക്കാലുമ്മൻ ചെറിയ എന്നെയാണ് തേമ മലക്കെട്ട മലക്കെട്ടാക്കു ചെറിയ എന്നെ ഒന്നിട്ടാലൊരാത്തോ ലക്ഷ്മണുങ്ങ തെന്ന മലക്കെട്ട മലക്കെട്ടിലാക്കു ഇച്ചു കൗന്നാലും മലക്കെട്ട് മലക്കെട്ട് മലക്കിട്ട് ഹത്തങ്ങി ഹത്തങ്ങിഞ്ഞമി മലക്കെട്ടെല്ലാം വെക്കു അതാത്തിൻ്റെ ലക്ഷ്മണി തേമ
கட்டுவெல்லாமத்தி தவக்கால செல்லுமியூன் செல்லுமியுள்ளுங்க தானுமியூன் தவக்கால கட்டுவெல்லாமத்தி ஏட்ட அரியான கொலாக்கோ அரியான கரங்க பத்து வேணும் அரியான பிள்ளைங்கிட்டோம் தக்குங்கட்டும் கட்டசிகளோ அத்தா டைம தாவுங்களோ ஒன்றுலேயே கல்லாபத்து தாக்குல அத்தை ஒன்று கட்ட அக்க கல்லாலும் மேனும் அக்க கல்லாலும் மேனு ஊசுனா அப்பா பயசிகமலை உயமீட்டு சிகமலையில் அத்த லட்சம் மிகம தக்குங்காமு உமையாமி நீங்க மட்டும் இல்லக்கா புலாக்கா சேர்த்துலங்க விட்டு சேரங்க ஓட்டி சமான சமத்தாட்டு சாட்டாவிலாட்டிலங்கம வலி எல்லாத்துல அறிவுண்டு தக்கங்களை கமலை நுணாலங்க மாலத்திலுங்க சேர்த்து இல்லைங்க ஓட்டி ஒன்றையாட்சிமருங்க அயஞ்சு மிச்சங்க ஆரோக்கியத்தில் நான் அது எனக்கு ஹோட்டல் அப்படின் இவ்வளவு சுகண்டிட்டு அணுங்க சட்டங்க முட்டிக்கிறதுக்கு தெய்வங்கனையாலும் கவிசத்துக்கு நம்ம தரக்கானதுமே உள்ளுறையுமா உள்ளுறையிலங்கி இவரையும் இவரையும் வட்ட தமிழ் நகைச்சத்தரவ காண்டியால் எவ்வளோ உண்மை உள்ளுறையுறமே உள்ள நீங்கள் ஈஷாக்கமே காண்டியால் எவ்வளோ உண்மை தமிழ் நகைச்சத்தரவ தமிழ்த்திலு இவரையும் இவரையும் மூக்கில்லா பல வட்ட அது நன்றி மிச்சானே ஹல்ல நான் கொடுத்தாரோ லட்சம் கட்டவனுக்கு அறியவங்க தெய்வ தைக்க உமையக்கத்தோகாப்பி உமையக்கத்தோகாப்பி தைக்கில் லட்சம் கொடுத்தாரோ ஹல்லாங்க நாட்டில் விட்டா நுண்சக்தோ நுண்சக்தூரு கட்டி வச்சி நுண்சக்துணி உமையாப்பி ஏன் உமையாப்பி திக்கில்லாப்பி மேலும் தெய்வ லக்ஷ்மன் தைக்க உமையாப்பி மிக பின்
മനുഷ്യനി നുൻസികർത്തുവിനു വല്ലേ ലക്ഷ്മര തമാനി നേഹങ്ങൂമി ഉമ്മക്കട്ടൂങ്ങട്ടകോ അത്തുകൊണ്ടിട്ടകല ഉമ്മക്കൊണ്ടിട്ടു വല്ലേ ലക്ഷ്മനോ ലക്ഷ്മൻ താപങ്ങാലും ഊണിത്തും അല്ലാതെ ലക്ഷ്മി കണ്ണാവും ഇല്ലുവിനും താപങ്ങാത്തിൽ ലക്ഷ്മഴകും തക്കുന്ന വയക്തര ഇഷ്ടാലും കിശക്വാങ്ങിട്ടാലും അക്ഷമും തക്കുന്ന ഹിമിത്തലങ്ങാരക്ഷമരും
Sukkainaqtillugu sukkainaqtuuruummat